ബ്രഹ്മജ്ഞാനി ഹോയ അഷ്ടപതി ബ്രഹ്മജ്ഞാനി സദാനൃളേപ ജയസേ ജാലമഹ കമലേപ ബ്രഹ്മജ്ഞാനി സദാ നിർദോഹ ജയസേ സൂർസർവകോശോഹ ബ്രഹ്മജ്ഞാനി ദൃശ്യമാ ജയസേ രാജരംഗോ ലാഗേ തുലപവാൻ ബ്രഹ്മജ്ഞാനി ധീരജ ഏക ജോ വസുധാ കൌ ഖോദായ കൌ ചന്ദൻ ലേബ ബ്രഹ്മജ്ഞാനി ഗുണാവ നാനക ജോ പാവക സഹ സ്വഭാവ

ശബ്ദമനയ സമ്മൻ ജ്യോപാഖാണാവിചാടുത്തറായ പ്രാണിയും കുറെ ചരണലോകത്തനുസ്തരായ ജ്വന്തകാർ ദീപക പ്രകാശ് ഗുരുദർശൻ ദേഹമനോയ വികാസ് ജ്യോ മാവുദ്യാനുമേ മാർഗ ഭാവിതം സാധു സംഗമിൽ ജ്യോതി പ്രകടാവ ഫിരേ അജാന കൌന ബസ്തായി തേരാ സംഗ ലപട രഹ്യോ രാസ ലോഭീ പതംഗ രാമ നാമ ജപ ഹൃദയ മാഹേ നാനക പത് സേതി കര ജാഹേ സ്വകര കോ ലൈന് തു ആയാ രാമ നാമ സന്തന കൽപായ ताजब मान लियो मन मोर राम नाम हृदय में तोल लाद के संते संग चाल अवर त्याग विख्या जंजार तन तन गए सब गोए मुख उजल हर दुर्गे सोए बाबार बिरला बाबा रे नानक ताके सद बलिहार चरण साध गए तोए तोए पीर प्रसाद अपना जियो साध की धूर करो स्नान साधु पर जाइए कुर्बान साध से

അവനീ ഭക്തിയിലായേ അഷ്ടപതി. ജാചക ജൻ ജാചേ പ്രഭുദാൻ കർകൃപാ ദേവോ ഹരനാമ സാജനാക്കി മാംഗോ തൂര പാർബനം മിരി സർദാപൂർ സദാ സദാ പ്രഭുഗേ ഗുണഗാമോ സാസാ പ്രഭു തുമേ തയാമോ ചരണ കമല സിംഹ ലാഗേ പ്രീത ഭഗത് ഗുരു പ്രഭുക്കി നേതനീത് ഏ കൂട്ടേ കുവാധാര നാനക മാംഗേ നാം പ്രഭുസാർ പ്രഭുഗി ദൃഷ്ടമാ സുഖോ ഏ അരസ പാവേ ബിർലാ കോ ഏ ജഞ്ചാഖ്യാ സേ ജന്ത്രപദാനേ പൂർണ പുരുഖ നൈ ഡോലന്നേ സ്വഭാര പരേ പ്രേമ രസ രംഗ ജയ ചാവ സാധക സംഗ പരേ ശരണാം സബ ത്യാഗത്തുല പ്രകാശ അന്തലാഗ ബഡ്ഭാഗീ ജപയാ പ്രഭു സുവേ നാനക നാമ രത്തേ സുഖവേ സേവകി മനസാപൂരി ഭൈ സദ്ഗുരുതേ നിർമ്മല മാത്തലൈ ജനകോ പ്രഭു ഹോയോ ദയാല സേവകിന്നോ സദാ നിഹാല ബന്ധൻ ഗാഠ മുഖ ജന ഭയാ ജനം മരന്തൂഖ ഭ്രമ ഗയാ ഇഷ്പുന്നി സർദാ സ പൂരി രവരയാ സത്സംഗ ജൂരി ജിസ്കാ സാത്ന ലിയാ മേലാ ഹേ നാനക ഭക്തി നാമ സമായേ സോഗോ ബിസരേ ജയ കാല ന പാനേ സോഗോ ബിസരേ ജയ കിയാ ജാന സോഗ ബിസരേ ജന സബ കിശ ദീയാ സോഗ ബിസരേ ജയ ജീവൻ ജിയാ സോഗ ബിസരേ ജയ അഗ്നമേ രാഖേ ഗുരുപ്രസാദ ഗോ ബിർലാ രാഖേ സോഗ ബിസരേ ജയ ഭക്തേ കാട്ടേ ജനം ജനം കാ ടൂട്ടാ ഗണ്ട ഗുരുപൂരാ തത് ഏഹ ബുജായാ പ്രപ്നാ നാനക ജന്ത ആയാ സാജന സന്ത് കരോ ഇഹ കാമ ആന്ത്യാഗ ജപോ ഹരനാമ സിമർ സിമർ സിമർ സുഖ പാവോ ആപ് ജപോ അവരേ നാമ ജപാവോ.